നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്യൂട്ടി ആങ്സൈറ്റിയെ പറ്റിയിട്ടായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ബ്യൂട്ടി ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മറ്റുള്ളവർ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ സ്വയം വിചാരിക്കണം. ആദ്യം തന്നെ വേണ്ടത് സോഷ്യൽ മീഡിയ ഡിറ്റോക്സ് ആണ്. ഫിൽറ്ററുകൾ യൂസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണുന്നത് അങ്ങോട്ട് ഒഴിവാക്കുക, കുറയ്ക്കുക. സ്വന്തം ശരീരത്തിനെയും അതുപോലെ നമ്മുടെ സ്പെഷ്യാലിറ്റീസിനെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ കഴിവുകൾക്ക് വാല്യൂ കൊടുക്കുക. ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, മെഡിറ്റേഷൻ, യോഗ അതുപോലെയുള്ള കാര്യങ്ങളും കൂടി ശീലാക്കുക. ഈ ഒരു ആങ്സൈറ്റി നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല. ഒരു കൗൺസിലിംഗോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചികിത്സ തേടി തന്നെ വേണം കേട്ടോ. ഫൈനലി ഒരു ഒറ്റ കാര്യം ആലോചിക്കുക, സൗന്ദര്യം എന്നുള്ളത് പുറമോടിയല്ല, മാനസിക സൗന്ദര്യമാണ് പ്രധാനം. സോ അങ്ങനെയുള്ള ഒരു മനസ്സ് ആരോഗ്യത്തോടുകൂടി കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ് അർത്ഥം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ സെലിബ്രിറ്റീസിന്റെ അപ്പിയറൻസ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള കാര്യമാണ് അല്ലെ. ഇപ്പത് ചർച്ചയിലുള്ള താരം നമ്മുടെ സ്വന്തം ആലിയ ഭട്ട് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങില് റെഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോ ആലിയ ഭട്ട് ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ പിങ്ക് പ്രിൻസസ്. റിയ കപൂറും സാനിയ കപൂറും ചേർന്ന് സ്റ്റൈൽ ചെയ്ത ഒരു ലുക്കിൽ ബ്ലഷ് പിങ്ക് നിറത്തിലുള്ള കസ്റ്റം ടമാര റാൽഫ് ഹോട്ട് കോച്ചർ കട്ടൗട്ട് ഗൗൺ ആണ് ആലിയ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ ജോയിൻ ആയിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദുപ്പട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ സ്കാർഫ് ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. ആലിയ കാണാൻ നല്ല അടിപൊളിയായിരുന്നു, ഗൗൺ അതിലും അടിപൊളിയായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ ഒരു ലുക്കിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടോണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ ഞാൻ ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്തവണത്തെ കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ആലിയ ഭട്ടിന്റെ ആ ഒരു ലുക്കും ആള് വെയർ ചെയ്തിരുന്ന ഒരു കോസ്റ്റ്യൂമിന്റെ ഒക്കെ കാര്യമായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. ആലിയ ഭട്ടിന്റെ റെഡ് കാർപ്പറ്റ് ലുക്കിന്റെ ഹൈലൈറ്റ് ഏകദേശം 168.27 ക്യാരറ്റിൽ തീർത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പിങ്ക് പവിഴങ്ങൾ കൊണ്ട് നിർമ്മിച്ച കസ്റ്റം നെക്ലേസ് ആയിരുന്നു കേട്ടോ. നെക്ലേസിന്റെ ഒരു ലുക്കിന് നല്ലൊരു ചാരുതയും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തില് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത പവിഴങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്ലേസിന്റെ സെന്ററിലായിട്ട് ഏകദേശം 5.5 ക്യാരറ്റ് ഗോൾക്കൊണ്ട ടൈപ്പ് 2A ഡയമണ്ടും തിളങ്ങുന്നുണ്ടായിരുന്നു. കൂടെ ചോപ്പാടിൽ നിന്നുള്ള സ്ക്വയർ അഷർ കട്ട് ഡയമണ്ട് കമ്മലും കൂടി ചേർന്നപ്പോ ആ ഒരു ലുക്കിന് ശരിക്കും ഒരു ആർട്ട് ഡെക്കോ തിളക്കം കൈവന്നു എന്നാണ് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

കഴിഞ്ഞ ദിവസം നല്ല പഴുത്ത മാമ്പഴം കിട്ടിയപ്പോഴേ അമ്മ മാമ്പഴം വെച്ചിട്ട് പായസം ഉണ്ടാക്കി. അത് കഴിച്ചപ്പോഴാണ് ഈ ഒരു റെസിപ്പി നമ്മുടെ ലിസണേഴ്സും കൂടി ഷെയർ ചെയ്താലോ എന്നുള്ള ചിന്ത എനിക്ക് വന്നേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന എന്നാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാമ്പഴ പായസം. ഒരു കുഞ്ഞുരുള്ളിയോ അല്ലെങ്കിൽ പാത്രം എടുത്തിട്ട് അതിനകത്ത് നെയ്യ് ചൂടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴം, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ മാമ്പഴത്തിന്റെ പഴുപ്പായാലും എടുക്കാട്ടോ, അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഇതിലേക്ക് രണ്ടാം പാല് ചേർത്തിട്ട് ആ മാമ്പഴമൊക്കെ ഉടയുന്നത് വരെ വേവിക്കാട്ടോ. എന്നിട്ടേ ശർക്കര അലിയിച്ച് അരിച്ചെടുത്തിട്ട് മാമ്പഴ മിശ്രിതത്തിലേക്ക് ചേർത്തിട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ചിട്ടേ ഒന്നാം പാല് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഒരിക്കലും ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അവസാനം നല്ല നെയ്യില് വറുത്തെടുത്ത ക്രിസ്പി ആയിട്ടുള്ള തേങ്ങക്കൊത്തും മണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കിക്കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പഴുത്ത് നല്ല മധുരമുള്ള മാമ്പഴം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിന് ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സമയമാണിത്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. എസ് എം എസ് ക്വസ്റ്റിന് ഇതുവരെ ഉത്തരം അയക്കാത്തവർ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ മ്യൂസിയങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴയതും ആദ്യത്തേതുമായിട്ടുള്ള മ്യൂസിയം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇന്ത്യയിലെ വെച്ചിട്ട് ഏറ്റവും പഴയതും ആദ്യത്തേതുമായിട്ടുള്ള മ്യൂസിയം ഏതാണ്? ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9072879090. ഉത്തരം അയക്കുമ്പോൾ കൂടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് കുറച്ച് അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ഒരു മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. എത്ര പെട്ടെന്നാ 3 മണിക്കൂർ കഴിഞ്ഞതല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യം. പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്നാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സഫലീകരിക്കാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രമാത്രം ജെന്യുവിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ വന്നാലും നടന്നിരിക്കുന്ന പറയുക. കാരണം അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. ആ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് സക്സസിലേക്ക് എത്തിച്ചേരുക. എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ എന്താ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to my radio, 98.4. Kate Taranya Kuttu Kudan. Lunch break adichu undu, Arshen, Dirajish Anagi, Davadati Tundu, Krithiya Krithiya Samayathu, Thenne. Yendakki aadu paripati, sell aru food aga gaichu, shara aaytu rikki aano. Monday aaytu, ee nandavan ulla paripati kal aano adu, madu vidi shirikki aano. Yendha ayilom, ee raavilta padikal ellaan kalinye, onna side aaykit, onna fresh aga naaytu, onna relax aaytu rikki aano yedhanda gilla. Korchum kodi onna beautiful aga naaytu കളർഫുൾ ആക്കാനായിട്ട് ഒരുപാട് കഥകൾ പറയാനായിട്ട് ഞാൻ ദൈവം എടുത്തിട്ടുണ്ട്. കഥകളും വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ കോട്ട കൂടാൻ കൃത്യ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഏതൊക്കെയായാലും നമ്മുടെ കഥകളിലേക്ക് നമ്മുടെ ഈ ഒരു 3 മണിക്കൂർ യാത്ര ദാ ഇവിടെ തുടങ്ങാണ്. ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 98.4. കേട്ടറിഞ്ഞ് കോട്ട കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശരക്കിയാണ് നിങ്ങളുടെ കൂടെ.

ചെയ്യുന്നുണ്ടോ പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോ. സ്റ്റേറ്റ് ടു മൈറേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് നൗ നമ്മുടെ യെസ് മസ് ചോദ്യത്തിനായിട്ടുള്ള ഒരു സമയം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. യെസ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് ട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ജയിലിലേക്കാണ്. ആ ഒരു ജയിലിൽ കയറാത്തവരായിട്ട് ആരുമില്ല എന്ന് തന്നെ പറയാം. ഏതാണ്, എന്താണ് എന്നല്ലേ പറയാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ 1989 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത, ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് എന്ന്, മതിലുകൾ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു സാധാരണ ജയിൽ കഥയല്ല. ഏകാന്തത, സ്നേഹം, സ്വാതന്ത്ര്യം എന്നിവയെ അതീവ കവിതാ സ്വഭാവത്തോടെ അവതരിപ്പിച്ച മലയാള സിനിമയിലെ ഒരു ക്ലാസിക് സിനിമ. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സംഭാഷണങ്ങളും ഓരോ ഡയലോഗുകളാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അത്രയും ആഴത്തിൽ പതിഞ്ഞതാണ്. ഏതായാലും അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മതിലുകൾ മൂവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മമ്മൂക്കിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു. വളരെ ചെറിയ ഭാവ പ്രകടനങ്ങൾ, നിശബ്ദത, കണ്ണുകളുടെ ഭാഷ എല്ലാം ചേർന്ന് ബഷീറിനെ ജീവനോടെ മുന്നിലെത്തിക്കുകയായിരുന്നു അല്ലെ നമ്മുടെ മമ്മൂക്ക. ഈ ഒരു പ്രകടനത്തിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് വരെ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചിത്രത്തിൽ നാരായണിയെ നമ്മൾക്ക് കാണാനാവില്ലെങ്കിലും ആ ഒരു ശബ്ദം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാവും അത് ആരാ ായിരുന്നു എന്ന്. കെ പി എസ് സി ലളിതാവി ആയിരുന്നു അല്ലേ ആ ഒരു നാരായണി ആയിട്ട് ഹീറോ സിനിമയിൽ എത്തിയത്. സിനിമ വളരെ ലളിതമായ കഥയാണെങ്കിലും അതിന്റെ വികാര തീവ്രത അസാധാരണമാണ്. പശ്ചാത്തല സംഗീതവും ദൃശ്യങ്ങളും വളരെ മിനിമലിസ്റ്റിക് രീതിയിലാണ് അല്ലേ. ഓരോന്നും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ചിത്രത്തെ കുറിച്ച്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മതിലുകൾ സിനിമയെ കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയിലെ ടൈംലെസ് മാസ്റ്റർ പീസുകളിൽ ഒന്നാണല്ലേ. പ്രണയത്തെ കാണാതെ അനുഭവിപ്പിക്കുന്ന ഒരു സിനിമ. സാഹിത്യവും സിനിമയും എത്ര മനോഹരമായി ഒന്നിക്കാം എന്ന് തെളിയിക്കുന്ന ഒരു ക്ലാസിക് മൂവി. ഒരു സിനിമയുടെ കഥയിലേക്ക് വരുമ്പോ ജയിൽവാസം അനുഭവിക്കുന്ന ബഷീറിന്റെ ജീവിതമാണല്ലേ സിനിമയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. ഒരു മതിലിന്റെ മറുവശത്തുള്ള സ്ത്രീ തടവുകാരിയെ നാരായണിയുമായി അദ്ദേഹം ശബ്ദത്തിലൂടെയാണ് സ്നേഹിക്കുന്നത്. അവർ ഒരിക്കലും നേരിൽ കാണുന്നില്ല, പക്ഷെ അതാണ് സിനിമയുടെ ഏറ്റവും വലിയ മാജിക്. പ്രേക്ഷകർ പോലും ആ കാണാത്ത സ്നേഹത്തെ അനുഭവിക്കും. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരാളുടെ ലൈഫ് ആയതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് തോന്നുമെങ്കിലും ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ ആ ഒരു സിനിമയുടെ ഡെപ്തിലേക്ക് നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സിനിമയാണല്ലേ. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പണ്ടുപടിയിലെ പാട്ടുകൾക്കുള്ള നിറവായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മതിലുകൾ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു പ്രണയത്തെ, നേരിൽ കാണാത്ത ഒരു പ്രണയത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. നേരിൽ കാണാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഞാനത് ഇവിടെ പറയുന്നില്ല. അത് രഹസ്യമായോ പരസ്യമായോ ഉണ്ടിരിക്കട്ടെ. അല്ലേ, സിനിമയെ കുറിച്ച് പറയുമ്പോൾ മതിലുകൾ ഒരു ലവ് സ്റ്റോറി മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിലൊരു ലോൺലിനെസ്, ഇമാജിനേഷൻ, ഹ്യൂമൻ കണക്ഷൻ എന്നിവയെ കുറിച്ച് ഒരു പോയറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടും പറയുന്നുണ്ടല്ലേ. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. കാരണം പറയാനാണെങ്കിൽ ഒരാളെ കുറിച്ച്, ഒരാളുടെ ജീവിതത്തെ കുറിച്ച് പറയാനും ആ ഒരു എഴുത്തിനെ കുറിച്ച് പറയാനും നമുക്ക് പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജിഷണക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നടനാരയും മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ആക്ഷൻ ത്രില്ലർ മിസ്റ്റർ എക്സ് ഒ ടി ടി റിലീസിലെത്തിയില്ലേ. മെയ് 14 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. ചിത്രത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ അസുരൻ തുനീവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിച്ച മൂന്നാമത്തെ തമിഴ് ചിത്രമാണ് മിസ്റ്റർ എക്സ്. മനു ആനന്ദാണ് സംവിധാനം നിർവഹിച്ചത്. അതുപോലെ ആര്യയ്ക്കൊപ്പം ഗൗതം കാർത്തിക്, ശരത് കുമാർ, അനഘ, അതുല്യ രവി, റൈസ വിൽസൺ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഹീറോ സിനിമയിൽ. എന്തായാലും നമ്മുടെ വെക്കേഷൻ കളറാക്കാനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് നല്ല സിനിമകൾ കാണാനായിട്ട് ഒ ടി ടിയിൽ ഒത്തിരി നല്ല സിനിമകളാണ് എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജിഷണക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പബ്ലിക്കിനെ പ്രീമിയർ ഷോ വെച്ച് സിനിമ റിലീസ് ചെയ്യാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ, അതും നവകാതനായ ഒരാളുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടിക്ക് അത്തരമൊരു ആത്മവിശ്വാസം നൽകുന്നത് ആ സിനിമയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ. ആ സംഘത്തിന്റെ ആരാധകർക്ക് ആറാടാനുള്ളതെല്ലാം ഒന്നിച്ചു ചേർന്നൊരു സിനിമയാണ് അതിരടി. ലോജിക്കൊന്നും നോക്കാതെ ഒരു ഓളത്തിൽ കണ്ടിരിക്കാവുന്ന ആഘോഷ സിനിമ. ഈ ഒരു സിനിമയെ കുറിച്ച് ഇത്രയും പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും, യെസ് ആ ഒരു സിനിമ കാണാനായിട്ട് പറ്റി. അതിന്റെ ആ ഒരു ആവേശത്തിലിരിക്കുകയാണ് ഞാൻ ആ ഒരു കഥയിലേക്ക്. ആ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. എന്നാലും ആ ഒരു വിശേഷങ്ങളിലേക്ക്, തിയേറ്റർ വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപായി വിയോടെ ഫ്ലൈ ലവാഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അടിയടി അതിരടി സിനിമാ വിശേഷങ്ങളിലേക്ക് വരുമ്പോ ബേസിൽ ജോസഫിന്റെ ഔട്ട് ആൻഡ് ഔട്ട് ഷോയാണ് അതിരടി. താരം അവതരിപ്പിക്കുന്ന സാം കുട്ടി എന്ന സാം ബോയ് അമിത ആത്മവിശ്വാസത്തിനും കയ്യും കാലം വെച്ചൊരു അവതാരമാണ്. എന്നാൽ വെറും ഷോ ഓഫ് കഥാപാത്രമായി ഒതുങ്ങുന്നില്ല ബേസിലിന്റെ സാം ബോയ്. അഴക്ക് ചെക്കൻ എന്ന് പരിഹസിച്ചവരെ കൊണ്ട് അത്ര അഴക്ക് ചെക്കനൊന്നല്ലെന്ന് പറയിപ്പിച്ചെടുക്കാൻ സാം ബോയ് നടത്തുന്ന വലിയൊരു പണിയുണ്ട്. അതാണ് സിനിമയുടെ ആകെ തുക. ഒരു കംപ്ലീറ്റ് ഫൺ എന്റർടൈൻമെന്റ് ആകുന്നത് ബേസിൽ ജോസഫ് ആണെങ്കിലും സിനിമയിലെ മാസ് എലമെന്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ടൊവിനോ തോമസിന്റെ ആ ഒരു എൻട്രിയിലാണ്. പിന്നെ ഒരു സർപ്രൈസ് ഫണ്ടായി വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും കൂടി കളം നിറയുമ്പോൾ അതിരടിയുടെ ഫൺ മോഡ് ടോപ്പ് ഗിയറിലേക്ക് എത്തും. എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണ്ട, മിസ് ചെയ്യരുത്, കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഫസ്റ്റ് തന്നെ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, റൊമാൻസിഫിക്കേഷൻ പറയുമ്പോ പോലുണ്ട്. എന്തായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിട്ടുണ്ടോ? വിയോടെ ഫ്ലൈറ്റിലെ പാട്ടുകൾക്ക്
1: ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്കിടയിൽ ആ ഒരു ചോദ്യമായി ഞാൻ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യസ്മാസ് ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ചു പേരും കൂടി ഉണ്ടായിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടിയ ഒരു ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. യെസ്, നമ്മുടെ ഇന്നത്തെ യസ്മാസ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ എവിടെയാണ് എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ 4 മണി ആകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. സമയം ഇതെന്താ ഓടുകയാണോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്ത് പെട്ടെന്നാലേ 3 മണിക്കൂറാണ് പോയത്, 3 മിനിറ്റ് പോലെ. പക്ഷെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് പിന്നെ സംസാര പ്രിയർക്ക് ഒരുപാട് കാണുമല്ലോ പറയാനായിട്ട്. അതും നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും കഥകൾ പറഞ്ഞാലും മതിയാകില്ല അല്ലേ. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അത് വീണ്ടും പറയാനായിട്ട് നമുക്ക് തോന്നും. അത് ആ ഒരു സ്നേഹം കൊണ്ടാണ് അല്ലേ. അപ്പൊ നമ്മളെ കേൾക്കാൻ പിന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. സോ അതുകൊണ്ടൊക്കെ തന്നെ എത്ര നമ്മൾ വെയ്യാണ്ടായാലും എന്തൊക്കെ തന്നെയായാലും ഈ സംസാരിച്ചിരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് സംസാര പ്രിയർക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ എന്തൊക്കെയായാലും എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഒരുപാട് കഥകൾ ഇനിയും ബാക്കിയാണ്. ബാക്കി കഥയൊക്കെ ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേസമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫാൻ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷ് നീരജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: ഭയങ്കഞ്ഞി ചോദിച്ച നേരം പക്കഞ്ഞി വിളമ്പടന്റമ്പ്രാ പയമുണ്ടരുന്നൊരു നേരം ഉന്നാട നീട്ടണ്ടമ്പ്രാ എന്റെ പൊന്നമ്പ്രാ. ഞാൻ തമ്പുരാൻ അല്ലേ.
1: പൊലിയോ പൊലി പൂക്കില.